ശ്രീമന്മഹാഗണാധിപതിയെ നമഃ. ഗന്ധാക്ഷത പുഷ്പാണി സമർപ്പയാമി. ശ്രീമന്മഹാഗണാധിപതിയെ നമഃ. ഉഷദേവതാഭ്യോ നമഃ. ഓം കുലദേവതാഭ്യോ നമഃ. ഓം ഗ്രാമദേവതാഭ്യോ നമഃ. സ്ഥാനദേവതാഭ്യോ നമഃ. വാസുദേവതാഭ്യോ നമഃ. സർവേഭ്യോ ദേവേഭ്യോ നമഃ. ഓം സർവേഭ്യോ ഗൗബ്രാഹ്മണേഭ്യോ നമഃ. ഏതത്തനവതാന ശ്രീ സാമ്പ്രദാശിവ ദ്വാദശോതിർലിംഗേ. ജീ സ്വാമി. ഓം പൂർവസ്മഹാസ്ഫടിക മഹേശ്വരദേവതാഭ്യോ നമഃ. സർവോപചാരാർത്ഥേ പ്രാർത്ഥനാനമസ്കാരാണ് സമർപ്പയാമി. ഓം സമുഖശ്ചേ ദന്തശകലോക ജീർണകാലം ഗോദ്രശവികടോ വിത്തനാശോമയായകാ ദുമ്രകേതുഗുണാധ്യക്ഷോപാലചന്ദ്ര ഉജാനനോ ദ്വാദശൈതാന നാമാനീയപടേ ശുണയാദ്മി വിദ്യാരംഭേ വായേച്ചപരിവേദനെ നിർഗമയിതാം സംഗ്രാമേ സംഘടൈ ജൈവാ വിഘ്നസ്തസ്തനുജായതേ ശുക്ലാമരതരം ദേവം ദശവരണം ജലഭുജം പ്രസന്നവദനന്ദ്യായ സർവികൃതോ വിജാന്തയേ വിദ്യാർത്ഥിത്യാർത്ഥപ്പശിതോ യസ്തുരാസുരൈഃ ലക്ഷ്മീപദേതിമരാമീലാവസ്തേസാംസ്തേസാംസ്തേഷാംരാജയാസ്തേജനാർദ്ദന എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോദ്രീവാദ്യ ശ്രീമന്മഹാഗണത്തെ നമഃ പ്രാർത്ഥനാ പുനസ്കാരാണ് സമർപ്പയാമി. ഓം ഹസ്തേ അക്ഷദാന പുഷ്പാണി കൃത്വാ ഷ്ണോർവിഷ്ണോർവിഷ്ണു ശ്രീമത്ഭഗവതോഹാദസ്യ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ അദ്യ ശ്രീ ബ്രഹ്മണോ നിധി പ്രാർത്ഥി ശ്രീ ശ്വേതവാരാകൽപൈ വൈവ സമന്മന്ത്രേഷ്ടാവിശ്വസമേ ഭാരതവർഷെ പ്രതികണ്ഠേ ആര്യാവർത്താന്തരകൃത ബ്രഹ്മാവർത്തൈക ദേശേ ചക്രി പബ്ലിക ദേശേ സ്റ്റീൽ കി ആശ്രം ശ്രീപാശ്രമേ സംബ്രാങ്ങണേ പ്രഭവാദി സസ്യസംവത്സരാണ മധ്യേ പരാഭവനാംവത്സരേദക്ഷിണായണേ മാമാംഗല്യ പ്രഭാസോത്തമേ മാസേ ശുഭേ ശ്രാവണമാസേ ശുഭേ കൃഷ്ണഭക്തേ അദ്യ ദ്വാദശ്യാന്ത ത്രയോദശ്യാന്ത വദ്യവാസരാപാദ്യ ഇന്ദുവാസരാന്തായം ശുഭ്രക്ഷത്രേ ആർദ്ര നക്ഷത്രേ ഭജരയോഗ്യതൈതുകരണേ വരതാ ഗരഗ്രണേ മിഥുനസ്തേ ശ്രീചന്ദ്രേ കർക്കസ്തേ ശ്രീതുര്യ കർക്കസ്തേ ശ്രീദേവരാജഗുരോ ജയ ജയതുകുരേ സന്താഹി പ്രാന്തസ്ഥാനാനി സ്ത്രീയസുതത്വ ഏവം ഗ്രാഗുണാവിജാതായ പരമപൂജ്യ അച്യുത ഗോത്രോത്പന്ന പരമപൂജ്യ സ്വാമി വര്യഃ അദ്യ ദിനേ ശ്രാവണമഹോത്സവേ അന്തർഗതേ യഥാശക്തി ബ്രഹ്മമുഹൂർത്തേ സൂക്ഷ്മ അഭിഷേകസ്യ നാനാവിധ ദുഗ്ധ ഉപചാര ദ്രവ്യൈഃ യഥാശക്തി ശിവ പഞ്ചായതന സ്ഫടിക മഹേശ്വര ദേവതാഭ്യോ പ്രസന്നാർത്ഥേ യഥാശക്തി ആശ്രമ പ്രാംഗണേ സർവേഷാം ജനാനാം മൈത്രീഭാവ കരുണാഭാവ സദ്വിചാരാണാം പ്രാപ്ത്യർത്ഥം ഉത്തരോത്തര ഹരിഭക്തി ഗുരുഭക്തി പ്രാപ്ത്യർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷാർത്ഥസിദ്ധിദ്വാര ആയു ആരോഗ്യത ഐശ്വര്യത അഭിവൃദ്ധ്യർത്ഥം ആദിദൈവിക ആദിഭൗതിക ആധ്യാത്മിക ത്രിവിധ താപ ഉപശമനാർത്ഥം യഥാശക്തി മമ ഗുരുവേ ജന്മകുണ്ഡല്യാം അഷ്ടമ ദ്വാദശ ക്രൂരഗ്രഹാണാം തൈഹി സൂചിതം സൂചയിഷ്യമാണം ച യത് സർവ അരിഷ്ടദ്വിരാജദ്വാരാ ഏകാദശ വൃക്ഷഫല പ്രാപ്ത്യർത്ഥം യഥാശക്തി അദ്യ ബ്രഹ്മമുഹൂർത്ത ഉപലക്ഷേ സർവേഷാം ഭക്തജനാനാം സർവേഷാം മിത്രഗണാനാം യഥാശക്തി അദ്യ വസിഷ്ഠഗോത്രോത്പന്നസ്യ ബ്രാഹ്മണസ്യ യഥാശക്തി സ്ഫടികമഹേശ്വര ദേവതാഭ്യോ അഭിഷേകാഖ്യം യഥാശക്തി ദീപപൂജനം ഗണപതിപൂജനം സർവേഷാം ദേവതാനാം ധ്യാനം